മീഹം അല്ലാഹം അലുഖം കുറാഷ് അതി എക്കലാംഗ്യം ഇവ്വസ് എച്ചെ ഷരീക് നുകുറാഹുഷമേ അതി മൈം ബഫൈൻ നഷായ് ഗാത്തിമാഗ മീഹു നഷായ് യതീമു നഷായ് മിസ്കീനു നഷായ് ഗ്യാൻ അവട്ടരിയാ അഷായ് ദുരു അവട്ടരിയാ അഷായ് കയറി എക്വരിയാ അഷായ് ദത്തുർവേരിയാ അഷായ് ത്യബാ മീഹുന്ന മിൽക്കു വെഗംവാ അളുണ്ണ ഹേ കൊം ഹിതാശ് ഹമ കാശവറും തിമാഗ മൊഴുക്കം തിമായ ഫിനി ബൊഡാ വെഗം ഉളേ മീഹ കം ഗാ വെജ്ജ മീഹ ദേഖെ അല്ലാഹ് ലോബ ബൊടിഗെന്നുവത്തെ

അള്ളാഹു അളുഖം ഖുറാഷ് അതി എകലാംഗ്യം ഇവ്വസ് ഇച്ച് ഷരീക് നുഖുറാ ഹുഷ്കമെ അതി മൈം ബഫൈൻ നഷായ് ഗാത്തിമാഗ മീഹു നഷായ് യതീമുൻ നഷായ് മിസ്കീനുൻ നഷായ് ഗ്യാങ് അവട്ടരിയ അഷായ് ദുരു അവട്ടരിയ അഷായ് ഖൈര് എക്വരിയ അഷായ് ദതുർവേരിയ അഷായ് ത്യബാ മീഹുന്ന മിൽക്ക് വെഗിംവാ അളുണ്ണ ഹേക്കും ഹിതാശ് ഹമ കാശവറും തിമാഗ മൊഴുക്കം തിമായ ഫിനി ബൊഡാ വെഗിങ് ഉളേ മീഹക്കം ഗാ വിജ്ജ മീഹക് ദേഖേ അള്ളോഹ് ലോബിയ ബൊടികെന്നുവത്തെ

ഭാഷായ് ആഹ്രദ്വഹീമാവ് എവരെന്നം അല്ലോഹ് ദെവ്വി തകത്തിൻ എവരെ ഹേദ കൊങ് ഉളു നമ എവരെങ്കെ മച്ചങ്ങൊത്തി കൊങ്കമെങ്ങെയ്യെ എവരെങ്കെ കന്ത മൊളദ്ദെനുമൊടികം വാ കലാങ്ക കംഗ അല്ലോഹ് ഒടികം വേ.

0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. ദുനിയകെ കളി പ്രോഗ്രാമ എമ്മെ ഹാ ബെഫുണ മർഹബാ ദർണവ കളിയകെ മെ പ്രോഗ്രാമ ഐഖിത ബെഫുണ മെ ബദ്ദൽ കൊല്ലി അടുഗണ അമ്രത് നസ്ലിന കളി മെ പ്രോഗ്രാമകെ ദുനിയകെ മസ്റ്റഹുഗ ഏരഗ്ഗ എമ്മെ മുഹിമു കമഗെ ഗുതുഗ ഫാഹക്കുലവെ കമക ഗുഡെ ഗുതുൻ തഫ്സീലി ഗുതെഗ്ഗ മൗലുമാത് ഇസാ കുർമട്ടക അടുഗണ മെ ന്യൂസ് റൂമ തയ്യാർ കുറ പ്രോഗ്രാമ ഗുതുൻ മിയദുഗെ പ്രോഗ്രാമഗ തിബെഫുണ ഹമെ ഇതുറു മൗലുമാത് കെനസ്തേനി ഈരാണു ദെകുണു കൊരയൻ ഇൻസാർ ദിർമാ ഗുഡെഗെ മി കമുഗെ തഫ്സീല മൗലുമാത് ഹിസാ കുർമട്ടക അളുഗണ്ട ഐകേഗ പ്രോഗ്രാമഗ മെ ബൈർ വടാനണി പി എസ് എം ജേണലിസ്റ്റ് ഇബ്രാഹിം നാസിം. നാസിം വരപ്പുട മർഹബായിഗെ തൊ പ്രോഗ്രാമ മി എം ഫ്രതമ സണ്ടഹാലഹ വെമി ഹുർമുസ് കണ്ടോളി ബന്ധവുമാ ഗുളിഗെ മി ദെക്കുണു കുറിയ ഹമ ദൈത്തകെ എബുരി എ ദതിതകും ആരായകത്തുമ നുവത ഫൂബെദ്ദു മട്ടക മി ബേണു നമ ഫൂബദ്ദം ബേണു നമ അമേരിക്കായ ഗുളിഗെ ഗൾഫ്ഗെ സരഹദ്ദുഗ മി അസ്കരി ഓപ്പറേഷൻ തഹിംഗ ദിനുമ അമേരിക്കാഗെ ഫറാത്തു മണി ദെക്കുണു കുറിയ ഗൈദിഫ ദെൻ അമേരിക്കായൻ അംഗ ഗുതക ദെക്കുണു കുറിയ എക്കം കുറം വിസ്നമുന്ത ആയിരുക ഹംഗുരാമെ ഗാമലി ഗുതും ബൈരു മമ ദെക്കവുമെ ഗൗഫ് ദിഫവ ഖിലാഫ്
1: ಹೊರಮೋಸ್ ಕಂಡವಳಿ ಬಂದು ಮುಂಗ ಸಾವನ್ ದೆಕುನು ಕೊರೆ ಆಶಾ ಅದಿ ದುನಿಯಾಗೆ ಹೊರಗಿನ ಗಾಮ ತಕ್ಕ ಬಡ ದತಿ ತಕ್ಕುನು ಮೆತಿವಿಗೆ ಗೊಸ್ಸವಾತಿವೆ ಅಮೆರಿಕಾ ಇಂಬಾರ ಒಳಮು ಮಿಗೆಂದನಿ ಅಮೆರಿಕಾಗೆ